ഹായ് കോമദ്, ഗുഡ് മോർണിംഗ് വെലൗദേ ദഹായ വിനാടി ഹതായ് ഹിതനദേ വെന്നിനെ എന്നതേ ഹിതാഗന്നവേ ടാഗ്ഹില്ല ദന്നിത്നേ നേദ റൈറ്റ് ഓക്കേ ഗുഡ് മോർണിംഗ് കേൾ അപ്പി അലുത് പാക് വെടപ്പെട്ടാൻ ഗന്ന ഹതന്നേ ഹലോ ഹലോ സത്യന്തേ ഹാഗിനി ഇന്ന ഗാമ കഥാകല മെസ്സേജ് കല സിന്ധു ഇല്ലാന്ന് തീരെ തവലാസന പാക് തമായി മേക്ക ഹരിത അലുത് പായ പട്ടം ഗന്നുകൂടെ അപരാധിക്ക് അന്നബേ ദെ ഇസ്സര അപിരണം സെനസുറാത ദിവസം കിവുഹാമ മാർവിദ്യ അപ്പൊ ഇതാകുന്ന ദിവസാഗ്നി മങ്കിയാണെ മേ ഇതാ സമസ്യ ബറകണം പോലെ ഹരിത തന്നല്ലാങ്ക പാത്തക്കണം സെനസുറാത ഇതാകത്ത ദിവസം മതകനെ അപ്പൊ വളണ്ടേ ദുഗലും ഉദയ പാന്തര നെക്കില്ല കൊച്ചറ ഹുന്തായത് ഉദയനക്കില്ല നവേ ഇന്നലെ മെയ്വനകണു മടക്കതിക്കട മെസ്സേജ് കരണ വരണി അന്നേമതാ ഒന്നലമ ഇന്നോണെ ഹരി റൈറ്റ് ഓക്കെ അപ്പി അലുപ്പായ പടങ്കാരനോ കൂടെ അലു സെറ്റാക്കിന്നോ മതക്കരണ ലസന സിന്ധുക്കട മാവത്തിക്കത്തു കരക്കാൻ കേള മക്കൊല്ലൊല്ലു ഒരു അഞ്ചു ദിവസ നായക മെസ്സേജ് കാലത്തിന് വൈൻ്റെ പാസ്സേ ഹലോ ഹലോ സത്യാന്തേ നസ അപിത്തോ ഹാഗിരിന്നോ അപ്പിടത്ത് ലസൻ സിന്ധു അതിനോ ആകെ വയസ്സൊക്കെ ഹരിമോ ലസനായി കേൾത്തിനോ ലക്മാലി കടുവത്തി നീ ലക്മാലി മങ്ങ വ്യാവത്തിക്കത്തു കരക്കാണെങ്കിൽ അങ്ങനെ ലാസ്റ്റ് കരകൻ തീന സിന്ധു അടിയുടെ പാസ്സേ ആയി ഗോമദാസായി അപ്പിടത്ത് ലസൻ സിന്ധു അതിന് അപിത് മേവലാവേ വാഹഗിനി ഇന്നോ അഖില മട മെസ്സേജ് കാലത്തിനോ സഞ്ജയ് മങ്ങ വ്യാവത്തിക്കത്തു കരകാണ ഗുഡ് മോർണിംഗ് അസാ മേവലാവേ അപിത്തോ വാഹഗിനി ഇന്നോ വാ അഖില മട കോൾ കരപ്പ് സെറ്റ് കക്കിന്നോ ഹരിത കോൾ കരപ്പ് കട്ടിയോ മതക്കരണ തമായി ഹദാന്നേ ഗാലിൻ ലക്ഷ്മി കഥാ കര ഇഷാൻ വൈ ഇട പാസ് ദിൽഷാൻ വൈ ദിനോ മേക്കത്തു കരകാണ കേളകിവ വഗേമ ആയി ഹേമം മംഗാലിൻ മൽക്കി വാവത്തിക്കത്തു കരകാണ ചാമരക്ക് സിന്ധു അതെന്ന് കിളക്കു ഓക്കെ അനിവാര്യം നമ്മൾ ലസന സിന്ധു അതെന്നെ ഇവകിമ ഗൽപാത പത്തരികാമ മല്ലിക ഇന്നവ പുതാവത്തേക്കത്തു കരകാരണ കിളക്കു ഇവകിമ നിഖവരട്ടിയൻ ഇസുരു മങ്ങോയാവത്തേക്കത്തു കരകിന് അപ്പി അലുപ്പയ വെടപെട്ടാൻ കാണ ഹതന്നെ ദഹയായി വിനാടി നവയായി മങ്ങിന്നവ ഹരിയിടം ദവൽ ദോലഹ വനക്ക ഹലോ ഹലോ സത്യാന്തേ

0: ഹലോ ഹലോ സത്യാന്തേ, അപ്പി ഒയാത്തേക്ക് ഇന്ന് അവസാന പേടതമായി മേ അവില്ല തേന്നി തിങ് ാമ വിനോദ സുവയം തമായി കാലയെ കഥ കറേ ഹെട്ട തമായി അറ ഹറിയട്ട ട്രാക്കേക്കട്ട് വേട്ടയായിരുന്നു ഈയെ നിവാടുവ പട്ടങ്കത്ത ഈയെ ഉദയം തമായി ഗുഡക് ദുരട്ട ട്രിപ്പാണ് വേടയും പട്ടങ്കറിനി കളിമലേസ്തിമുമായ പെരിയ ദിവസം ട്രിപ്പാണ് വേടവരുടെ മേവിലാതീനോ മങ്ങി തന്നെ മേ അതാപ്പ ഇന്ദുത് നെത്തെ ഷുവറേക്കട്ട് ട്രിപ്പാക്കിയില്ലൊക്കാട്ട് ബുറുവാക്കിയില്ല എത്തി മേ അണി വാറേ അസനീപായിട്ട് ബുറുക്കിയല്ല
1: ഹസ്ബൻഡുയി ദുബായി പുത്തായി ലഹിറുയി ഗംഗുലി എക്കത്തു കരകാന കിളക്കിയനവാസേ അലവ് വിജയ സ്റ്റോസേക്ക് അപ്പേ വിജയ സേന കോൾ കര റോയൽ സലോണിനൊക്കെ തിന്നാലും ടൗണിനേക്ക് അതേ സലോണിനൊക്കെ ശാന്ത അയ്യവായി ഫാമിലിക്ക് ഒക്കുമത്തേക്ക് ഇല്ലെങ്കിൽ സിന്ധു
0: ഹറേ അഭിവാദ് സിന്ധു ഒക്കെ എക്കത്തു കരകാരണ കിളത്തിങ് അപ്പേ ഹെമദാമ അപ്പിട്ട മെസ്സേജ് കാരണം അപ്പേ ഉദ്യാംഗി നെത്തുമി മെസ്സേജ് കണ്ടാലതീനോ ലസന സിന്ധു തന്നെ കീരതമായി കീരതീന് മാത്ര കിങ്കിണി വൈ ചത്തുമി വൈ യസാറ വൈ എക്കത്തു കര കര ഗണ് ഹലോ കൊഹമ്മദ് അന്ന് അന്ന് അന്ന് ഗാമിനി ജയസിംഗ് മേല ജപ്പാനെ അപ്പൊ നിശാന്ത ആലുവ ഗാമിനി ജയസിംഗ മെസ്സേജ് ഒക്കെ ദാലതീന്ന് ഏകെ ആലുവ
1: നിശാന്ത്
0: ഓ തറങ്ങിട്ട് നിശാന്ത് സഹ ഇഷാന്നൊക്കെ തുക്കറകാരണക്കീനോ വൈഫ് സഞ്ജീവനി പുത ഓഷദ് ദുവ സേനാശ്രീ മേഹവും ഒക്കെ തുക്കറകാരണക്കീല തമ്മ കീലത്തിയെന്നി ഹലോ അയ്യ മറ്റു ലസന സിന്ധു അക്കോണി പൗളി സിയലും ദിനാമ എക്കത്തു കരകാരണക്കില്ല അപ്പിട്ട് നാറാഹേം പിട്ടാ ഹേഷാൻ മല്ലി തമായി മെസ്സേജ് ഒക്കെ ദാലതീൻ ഈട്ട് പാസ് അപ്പിട്ട് ദേവണി പാടത്ത് അപ്പൊ നിശാന്ത് മെസ്സേജ് ഒക്കെ ദാലതീൻ ആയി പാറക്കി വണ്ടു ഉണ്ടേ തങ്കല്ലേ അപ്സറ മെസ്സേജ് ഒക്കെ ദാലകീനവാ ഏടത്ത് ലസനും ലസർ സിന്ധു ആക്കി തന്നെ കീല നെറ്റ് എഫ് എം ടീമെ കട്ടിയതമായി സിന്ധുവട്ട് എക്കത്തു കരകാരണ കിയാൻ
1: ഈട്ട്
0: പാസ് അപ്പിയാണോ അമ്പാറട്ട് അമ്പാറെ പറണ ഗാമൺ ഹന്തിയെ ഇന്ന് അളുത് കൊല്ലിക്തമായി അപ്പേ അത് കോർലയ്യാക്കില്ല ഹെൽമറ്റ് ജാക്കറ്റ് കടിക്കുന്ന തമ്മ അപ്പി വഹകണി ഇന്നെ ഗുഡ കാതറിങ് അപ്പി അതുകോറലയ്യവത് അപ്പി മേ ഹന്നയാണ് സിന്ധുവട് എക്കത്തു കറകാണ് ദം മെഹമായി സാമാന്യം കിയണ ദൈവ നോക്കറിനായിട്ടാണ് ഹിതു അക്കാരോ കിലകിയൻ ഏകന്തേ അപ്പി മെച്ചർ മേ പെത്ര കോൾ കറണ് വാട്സ്ആപ്പ് മെസ്സേജ് കറണ്ട് കിയത് ഹിതു അക്കാരോ ഇന്നെ പാ ഫോണിനെ കാത്തട്ട് അറങ്ങണ കോളിലെ കക്കാണ് ബിന്ദു ഐ കൈ കൈ ദൈ കൈ 55 33
1: ഹെട്ടതുറ ഏ വഗേമ വാട്സ്ആപ്പ് കറണ്ട് ബിന്ദു 711 95 95 95 ട